0: ജനപതിക്ക് അതിശര അസംഗ കല്യാണ ഗുണഗണം അപ്രമേയ കൃപാരത്നാകരം ഭഗവന്തം ശ്രീരാമചന്ദ്രം ശരണമാം പ്രപദ്യേ. ഓം അപ്രമേയ കൃപാരത്നാകരായ ഭഗവതേ ശ്രീരാമചന്ദ്രായ നമഃ. ചരണകമലേഷു മന്ത്രപുഷ്പാഞ്ജലിം സമർപ്പയാമി നമസ്കരോമി. ജഗദാംബദാന്തരിനയമദോതാനാം രാമ രാമേത്തി ഗർജനം ശ്രീസീതാനാം നാം മഹാരാജ കീ പരമാർത്ഥേ വേദസരേ അവധൂത് രാമ നാമ കീ ഗർജന ഭാഗരാജമദൂത് ശ്രീസീതാനാം നാം മഹാരാജ കീ
1: ഭഗവാൻ കീ
0: ജയ ജയ
1: ഹനുമാൻ ജീ മഹാരാജ കീ
2: ജയ
1: ജയ
0: നമ പാർവതി പദൈ ഹര ഹര.